ആകാശവാണി ആദിലാബാദ് വന്ദ പോയിന്റ് 2 FM മനസ്സു നിണ്ട സമയം 6 ഗണ്ടലുകാവസ്തുന്നത് ഗുഡ്സെപ്പട്ലോ വാർത്താ പ്രസാരാലു ഡൽഹി കേന്ദ്രം നുണ്ടി റിലേ അവുതായി.

0: വിവിധ ഭാരതിയിലോ
1: ശബ്ദ തരംഗാലപൈ ശ്രവ്യ സൗരഭാലനു ദരിചേർച്ചേ സാരഥി
2: വിജ്ഞാന വിനോദാലനു ശ്രോതലകു അന്ദിഞ്ചേ വാരധി
1: ആപാത മധുരം ആലോചനാമൃതാല നിധി.